0: You are listening to Madhura Geetam, the Sunday Club on 101.3 FM.
1: Hi, hello, good evening. Welcome to yet another beautiful episode of Madhura Geetam. The Sunday Club is powered by Bob and James of Stratford Kia. Kude ullathu Parvathiyanu. And ente throttle guys, cheriyoru glitch undu. So on air, ningal air maatra kelkunnundengil, excuse me guys, oru Canadian weather avarathayanu. Endanengilum last minute oru cheriya throat infection. Enda cheyya? Ingane weather ingane maari maari kalichondirikkalle, bipolar disorder. Chilappa nalla thanuppu varum, chilappa choodu varum, pakshe porathirangavathinu തണുത്ത കാറ്റുകൊണ്ട് നമുക്ക് സിക്കടിക്കും. അങ്ങനെ എൻ്റെ സൗണ്ട് പോയി, എൻ്റെ വോയിസ് പോയി ഗൈസ്. എന്താണെങ്കിലും ടൈം ഇസ് 8:01 ഓൺ സ്റ്റുഡിയോ ക്ലോക്ക്. കേൾക്കുന്നത് മധുര ഗീതം ദ സൺഡേ ക്ലബ്. അതെ, ഒരു ചിരി ഓർ സ്മൈൽ കൊണ്ടൊന്നും ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളൊന്നും നമുക്ക് മാറ്റാനോ പരിഹാരം കണ്ടെത്താനോ ഒന്നും പറ്റില്ലായിരിക്കും. പക്ഷേ ഉണ്ടല്ലോ, ഒരു ചെറിയ പുഞ്ചിരി നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം പവർഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. സ്മൈലിനെ നമ്മൾക്ക് ഹാപ്പിനെസ് മാത്രമായിട്ട് കണക്ട് ചെയ്യാനൊന്നും പറ്റില്ല. ബിക്കോസ് ചിലപ്പോൾ ഇറ്റ്സ് അബൌട്ട് കറേജ്, കൈൻഡ്നെസ് ആൻഡ് ഇറ്റ്സ് അബൌട്ട് മേക്കിംഗ് സംവൺ എൽസ് ഫീൽ സീൻ. മോർ ഓവർ, ഒരു ചിരി പ്രതീക്ഷയാണ്. കൈൻഡ്നെസ്, കംഫർട്ട്, കോൺഫിഡൻസ്, കണക്ഷൻ, റെസിലിയൻസ് എല്ലാം ഒരൊറ്റ സിമ്പിൾ എക്സ്പ്രഷനിൽ കാണിക്കാൻ പറ്റിയാൽ അത് സ്മൈലാണ് ഗൈസ്. ഇന്ന് May 31st നാഷണൽ സ്മൈൽ ഡേ ആണ്.